0: നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാ ശ്രോതാക്കൾക്കും ഈ ആഴ്ചയിലെ മലയാളം ബ്രോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളോടൊപ്പം വീണ്ടും എത്തിയിരിക്കുകയാണ്.
1: എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ബ്രോഡ്കാസ്റ്റിൽ ഞാൻ മയ. ഇത് നമ്മളുടെ 424 ബ്രോഡ്കാസ്റ്റ് ആണ് കേട്ടോ. വലിയ പ്രത്യേകതകൾ ഒന്നും ഇല്ലെങ്കിലും കുറച്ച് പ്രത്യേകതകൾ ഇന്നത്തെ ബ്രോഡ്കാസ്റ്റിനുണ്ട്. ഞാനും എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ആരാണതെന്ന് അറിയണ്ടേ?
2: നമസ്കാരം ശ്രോതാക്കളെ, മായയുടെ കൂടെ ഞാൻ ജ്യോതി. അതെ, മായ പറഞ്ഞ മാതിരി പ്രത്യേകതകൾ ഇല്ല എന്നാലും ഉണ്ട്.
1: ഉണ്ട്.
2: അതെ,
1: എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ മാസം നമ്മുടെ റേഡിയോത്തോൺ മാസമാണ് അല്ലേ?
2: എക്സാക്ട്ലി, അതെ, റേഡിയോത്തോൺ ഈ ഒരു മാസം ഉള്ളതുകൊണ്ട് അതാണ് നമ്മുടെ പ്രത്യേകതകൾ ഇല്ലാത്ത പ്രത്യേകത.
1: അതെ, അത് തന്നെ. അതെ, 92.3 മലയാളം എഫ് എം പോലുള്ള ഒരു കമ്മ്യൂണിറ്റി റേഡിയോ പ്രക്ഷേപണത്തിന് സഹായിക്കുന്ന 3CCC എന്ന ഒരു സ്ഥാപനം നമ്മൾക്ക് ആഴ്ചതോറും മലയാളം ബ്രോഡ്കാസ്റ്റിനും മറ്റു വാർത്താ പരിപാടികൾക്കും പിന്തുണ നൽകുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മലയാളം മാത്രമല്ല, മറ്റു പല ലാംഗ്വേജുകളിലും ഉണ്ട് അല്ലേ?
2: അതെ, അതിനായിട്ട് അവർക്ക് ഗവൺമെന്റ് ഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ കൂടിയും അത് വളരെ കുറച്ചാണ്. അതല്ലാതെ മറ്റ് ചെലവുകളുണ്ട്, ഇലക്ട്രിസിറ്റി, വെള്ളം, എയർ കണ്ടീഷൻ, ടെലിഫോൺ, ഇൻഷുറൻസ്, ഈ റേഡിയോ ലൈസൻസ്, പിന്നെ നമ്മളൊക്കെ വോളണ്ടിയേഴ്സ് ആണെങ്കിൽ കൂടി സ്റ്റുഡിയോ എക്യുപ്മെന്റും അങ്ങനത്തെ പല അപ്ഗ്രേഡ് മെയിന്റനൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ അത് ആ സ്റ്റേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ കുറച്ച് ആൾക്കാരും ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ നടത്തണമെങ്കിൽ സന്മനസ്സുള്ള നമ്മുടെ നാട്ടുകാരുണ്ടായിരിക്കണം, സപ്പോർട്ടേഴ്സ് ഉണ്ടായിരിക്കണം.
1: അതെ, തീർച്ചയായിട്ടും. ഞാൻ ഒന്നുകൂടി പറയാം, റേഡിയോയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നമ്മുടെ മലയാള ഭാഷയും സംസ്കാരവും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു വ്യക്തിയോ സംഘടനയോ നൽകുന്ന സാമ്പത്തിക സഹായമോ മറ്റു കോൺട്രിബ്യൂഷൻസോ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമാണ് അല്ലേ? പല പല ലാംഗ്വേജുകളിൽ ഇവർ ബ്രോഡ്കാസ്റ്റുകൾ നടത്തുന്നുണ്ട്. മലയാളം മാത്രമല്ല, ജ്യോതി പറഞ്ഞുകൊണ്ട് അതിനു വേണ്ട കോസ്റ്റ് മീറ്റ് ചെയ്യുക, സ്റ്റാഫ്, ഡെയിലി ഓഫീസിൽ ബെയറേഴ്സ് വേണം അല്ലേ, ടെക്നോളജി സപ്പോർട്ട്, അതിൽ നിന്നും അതുപോലെ അവർ നമ്മൾക്ക് ട്രെയിനിങ് തരുന്നുണ്ട്. ഒരു ഡോളർ പോലും നമ്മളിൽ നിന്ന് വാങ്ങാതെ ആണ് നമ്മളെ ബ്രോഡ്കാസ്റ്റിംഗ് ട്രെയിനിങ് ഫ്രീ ആയിട്ട് നൽകുന്നത് അല്ലേ?
2: അബ്സല്യൂട്ട്ലി, അത് തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ മലയാളം ബ്രോഡ്കാസ്റ്റ് മെൽബേണിൽ നമുക്ക് എല്ലാ ആഴ്ചയും ശ്രോതാക്കൾക്ക് വേണ്ടി കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അപ്പൊ നമ്മളെ ഈ റേഡിയോത്തോൺ അവസരത്തിൽ സഹായിക്കുന്നതും എല്ലാ കൊല്ലം സഹായിക്കുന്ന കുറച്ച് ചില സന്മനസ്സുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള ബിസിനസ്സുകാരുണ്ട്. അവരോട് പ്രത്യേകിച്ച് നന്ദി പറയണു. ഈ കൊല്ലത്തെ റേഡിയോത്തോണിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് വേണ്ടി
1: ചെയ്തവരാരൊക്കെയാണ്? ടച്ച് ഓഫ് ഏഷ്യ പെസിഫിക് അല്ലേ?
2: അതെ, ടച്ച് ഓഫ് ഏഷ്യ പെസിഫിക്, ജി വെൽത്ത് അക്കൗണ്ടന്റ്സ് ആൻഡ് അഡ്വൈസേഴ്സ് ആൻഡ്
1: അതെ അതെ. അതിന്റെ കൂടെ ഒരു പ്രത്യേക കാര്യം പറയേണ്ടത്, നമ്മൾ 2018 തുടങ്ങിയാണ് ഈ കൊച്ചു റേഡിയോ, ഇപ്പൊ എത്ര വലുതായിരിക്കുന്നു അല്ലേ? നമ്മളെല്ലാവരും വോളണ്ടിയേഴ്സുമാണ് അതിനകത്ത്.
2: അബ്സല്യൂട്ട്ലി, ആ വോളണ്ടിയേഴ്സ് നമ്പർ കൂടുന്നുണ്ട്. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഏതെങ്കിലും ശ്രോതാക്കൾക്ക് ഇനി ഇതിൽ ചേരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. ഈ സ്പോൺസർഷിപ്പ് അല്ലാതെ തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് എടുക്കുക. മെമ്പർഷിപ്പ് ഫീസ് വളരെ കുറവാണ്. അപ്പം മെമ്പർഷിപ്പ് മെമ്പർ ആവാൻ 3CCC മെമ്പർ ആവാൻ അധികം ഒന്നുമില്ല. അപ്പൊ പ്ലീസ് ട്രൈ ടു ജോയിൻ ആസ് എ മെമ്പർ ആസ് വെൽ. ഈ ആഴ്ച നമ്മളെ സഹായിക്കുന്നവരെ നമ്മളെ സഹായിക്കുന്ന അർത്ഥത്തിൽ നമ്മുടെ റേഡിയോ സ്റ്റേഷനെ പ്രോത്സാഹിപ്പിക്കുന്നവരായിട്ടുള്ള ശ്രോതാക്കളുടെ പേര് നമ്മൾ പറയുന്നതായിരിക്കും.
1: അതെ, അതിനു മുന്നേ നമ്മൾ പറഞ്ഞില്ലല്ലോ ഒരു കാര്യം, മറന്നുപോയോ? താങ്ക് യു ഫോർ യുവർ ജനറസ് ഡൊണേഷൻസ്. ടച്ച് ഓഫ് ഏഷ്യയും ഡിബോറ ഫാഷനും പിന്നെ വേറൊരാളുടെ പേരും കൂടെ പറഞ്ഞല്ലോ,
2: ജി വെൽത്ത് അക്കൗണ്ടന്റ്സ് ആൻഡ് അഡ്വൈസേഴ്സ്.
1: അവർക്ക് താങ്ക് യു ഫോർ യുവർ ജനറസ് ഡൊണേഷൻ. ഈ ആഴ്ചയിൽ ആരൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം.
2: അതെ, നമ്മളെ സഹായിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ബെറ്റർ ഓപ്ഷൻ, വാൻറ്റേജ് ലീഗൽ. നിങ്ങളുടെ ഏതൊരു ലീഗൽ സപ്പോർട്ടിനും അവരെ ആശ്രയിക്കാവുന്നതാണ്. അവരുടെ കോൺടാക്ട് പേഴ്സൺ ഇസ് ഗിരിജ മീറ്റിനെ. അവരുടെ കോൺടാക്ട് നമ്പർ 1300-309-356. അപ്പൊ താങ്ക് യു വാൻറ്റേജ് ലീഗൽ ആൻഡ് ഗിരിജ മീറ്റിനെ ഫോർ യുവർ സപ്പോർട്ട്.
1: യെ, ഫ്രം മൈ സൈഡ് ടു താങ്ക് യു സോ മച്ച് ഗിരിജ. ആൻഡ് പിന്നെ നമ്മൾക്ക് വന്നേക്കുന്നത് എംപതി ഹെൽത്ത് കെയർ ആണ്. കേട്ടിട്ടുണ്ടോ എംപതി ഹെൽത്ത് കെയർ?
2: എംപതി ഹെൽത്ത് കെയർ,
1: എംപതി ഹെൽത്ത് കെയറിൽ നമ്മൾക്ക് നമ്മുടെ ഡോക്ടർ മനോജ് ആൻഡ് ഡോക്ടർ പ്രിമിനെയാണ് അത് റൺ ചെയ്യുന്നത്. അവര് കുറേ വർഷങ്ങളായിട്ട് എംപതി ക്ലിനിക്ക്, അവര് മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ജനറൽ ഹെൽത്ത് ആണെങ്കിലും അവര് അതിൽ അതുവഴിയാണ് ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്.
2: ഇവരെവിടെയാണ്?
1: ഇവരെ എമ്പതി ക്ലിനിക് 51 ഡെറിമട്ട് റോഡ് വെർബിയാണ്. ഡോക്ടർ മനോജ് കുമാർ സൈക്യാട്രിസ്റ്റ് ആണ്, പുള്ളി മെയിൽ സൈക്യാട്രിസ്റ്റ് ആണ്. പക്ഷെ പുള്ളി എല്ലാവരെയും കൺസൾട്ട് ചെയ്യും. പിന്നെ ഉള്ളത് ഡോക്ടർ പ്രിമ്യ മനോജ് ആണ്, പുള്ളി ജി പി ആണ്.
2: വെരി നൈസ്.
1: ഓക്കെ, അപ്പൊ എമ്പതി ക്ലിനിക് ആൻഡ് ഡോക്ടേഴ്സിനും താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. യുവർ സപ്പോർട്ട് ഈസ് ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് അല്ലേ?
2: ഡെഫിനറ്റ്ലി. നിങ്ങൾ താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ്
1: പ്രോത്സാഹനം. അതെ, നമ്മളെ പ്രോത്സാഹിക്കുക. അത് മാത്രമല്ല, പ്രിമ്യ മനോജ് നമ്മുടെ മെമ്പർ ആണ്, അറിയാമോ?
2: ഓ നൈസ്.
1: നമ്മുടെ മെമ്പർ ആയിട്ട് കുറേ മാസങ്ങളായി. പുള്ളി സൈലന്റ് മെമ്പർ ആണ്. ഓക്കെ, അങ്ങനെയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എമ്പതി ക്ലിനിക്.
2: എന്നാൽ നമുക്ക് മായ അടുത്ത സപ്പോർട്ടേഴ്സിനെ പറയുന്ന മുമ്പ് നമുക്കൊരു പാട്ട് കേട്ട് വന്നാലോ? നമ്മൾ ഇനിയും ആൾക്കാര് വിളിക്കുന്നുണ്ടാവാം, അവര് സപ്പോർട്ട് നമ്മളെ അറിയിക്കണ്ടാവാം. അതിനു മുമ്പ് ഒരു പാട്ട് കേട്ട് തിരിച്ചെത്താം.
1: തീർച്ചയായിട്ടും.

0: മോർണിംഗ്. ഉറങ്ങിപ്പോയി, ഇപ്പളാ മെസ്സേജ് ചെയ്യണ്ടേ. ഇന്നലെ മൊറേലി സിസ്റ്റേഴ്സിന്റെ കൂടെ ആയിരുന്നു.
1: മാന്ത്രികം മാന്ത്രികം മാന്ത്രികം, വാക്കുകൾ ചെയ്തികൾ യാന്ത്രികം.

0: എന്താണ്? ആര് നോക്കിയത്? ഞാൻ നോക്കിയൊന്നുമില്ല, ചുമ്മാ ഓരോന്ന് പറഞ്ഞു.
1: ഇതെന്ത് ഭ്രാന്ത്?
2: മോനത് കഴിക്കലോ.
3: ഡയറക്റ്റ് എന്ന് ചേച്ചിയെടുത്ത് കാര്യം പറഞ്ഞൂടെ, ഇഷ്ടമാണ്.
4: എന്ത് ചെയ്യാന, ഞാനൊരു ഇൻട്രോവേർട്ട് ആയി പോയില്ലേ?
3: അന്ന് ആ സിനിമ കാണാൻ പോയപ്പോ പെർഫോമൻസ് ഉണ്ടാകാനും തോന്നില്ലല്ലോ. ഇപ്പൊ എനിക്കിതൊക്കെ മേടിച്ചോ ചെയ്യാനാ? ചേച്ചിക്ക് ഇഷ്ടമുള്ളവല്ല മേടിച്ചോട്.
4: ചേച്ചിക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം?
3: ചേച്ചിക്ക് ഷാറൂഖ് ഖാനെ ഭയങ്കര ഇഷ്ടമാണ്.
4: അതെന്നെ കൊണ്ട് കൂട്ടിയെ കൂടത്തില്ല മോനെ. തിന്നാനും കുടിക്കാനുള്ള എന്തെങ്കിലും സാധനമാണ് ഉദ്ദേശിച്ചത്?
3: തിന്നാനിപ്പോ മൈസൂർ പാക്ക് വലിയ ഇഷ്ടമാ.
4: എന്തോരം വേണ്ടി വരും?
3: ഒരോരിയിലും മേടിച്ചു.
4: ഇതെന്താ പെറ്റണീട്ട് പോണ ചടങ്ങോ? പൊക്കോണോ? ഇടുന്നു
3: കാര്യം നടക്കണേ മതി. ഞാൻ പറയാനുള്ള പറഞ്ഞു, മൈസൂർ പാക്ക് ചേച്ചിയുടെ ഒരു വീക്ക്നെസ് ആണ്.
5: ഇനി മുതൽ എന്റെ

0: പറഞ്ഞ പോലെ ഒരു കിലോ ഉണ്ട്. ചന്ദ്രപ്പഞ്ചേട്ടന്റെ കടയിൽ നിന്ന് മേടിച്ചതാ. ചേച്ചിക്ക് കൊടുക്കുമ്പോ പേര് പറയാൻ മറക്കണ്ട. എന്താ പേര്?
1: ചന്ദ്രപ്പഞ്ചേട്ടൻ.
0: ചന്ദ്രപ്പഞ്ച എന്റെ പേര് ഗ്ലിക്സൺ. മറക്കുവോ?
1: ഈ പേരൊക്കെ എങ്ങനെ മറക്കാനേട്ടാ?
0: എന്താ നിന്റെ അപ്പൂപ്പന്റെ ഒരു ഗ്ലിക്സൺ ആയിരുന്നു.
2: എന്താ വിശേഷം? വീട് ജപ്തിയായോ?
3: അല്ല, ആഷ്ലീന്ന് വിളിക്കാനേ. ഒരുത്തൽ അലങ്കുട്ടനെ കൊടുത്തോണ്ടതാ.
2: ആര്?
3: ഗ്ലിക്സൺ. ഗ്ലിക്സൺ.
4: ഓ പാവൻ ഗ്ലിക്സൺ, അവനിതൊന്നും അറിയുന്നില്ലല്ലോ.
0: എന്താ പറഞ്ഞേ? ഇതേ അല്ല എന്താ പറഞ്ഞ പോലെ തോന്നി. മിണ്ടത പുറങ്ങിരുന്നു എടുത്തനെ തോട്ടിലേക്ക് എറിയാൻ. ഇതെന്തൂത്ത്? ഇതെന്തിനാ എന്റെ വേക്കടി കയറണ?
5: വേറെ ഏതോ ദിവ്യമാകും കള്ളഭാവം എന്റെ നെഞ്ചിലാ.
6: പെണ്ണുങ്ങൾക്ക് മാത്രമേ
0: നമുക്ക് ഒരേ കൊണ്ട് തോണോ തളിക്കാൻ വെച്ചിട്ടുണ്ടോ തളഞ്ഞ?

0: അപ്പൊ ഒരു നല്ല പാട്ട് കേട്ട് നമ്മൾ തിരിച്ചെത്തി. നമ്മൾ വീണ്ടും ശ്രോതാക്കളെ അറിയിക്കുന്ന ദിസ് ഇസ് റേഡിയോതോൺ സ്പെഷ്യൽ 3ZZZ എവറി ഇയർ നടക്കുന്ന റേഡിയോതോൺ ആണ്. നിങ്ങൾക്ക് ഡൊണേഷൻ ചെയ്യണമെങ്കിൽ പ്ലീസ് ഗോ ഓൺ ടു 3ZZZ.com.au ആൻഡ് ഡൊണേറ്റ്. ആൻഡ് മറക്കരുത് മലയാളം പ്രോഗ്രാം അമർത്താനായിട്ട്. അതെ
1: അതെ, അതുപോലെ നമ്പർ ഉണ്ടല്ലോ അവരുടെ ഫോൺ നമ്പർ 03-9415-1923 ആണ്. അതിൽ വിളിച്ച് നമ്മൾക്ക് കോൺട്രിബ്യൂഷൻസ് നൽകാവുന്നതാണ്.
0: വെരി ഗുഡ്. അപ്പം മായ വേറെ ഏതോ ഒരു സന്മനസ്സുള്ള ബിസിനസ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന്?
1: അതെ അതെ, വളരെ സന്മനസ്സുള്ള വേറൊരാളാണ് മുന്നോട്ട് വന്നേക്കുന്നത്. പുള്ളി കമ്മ്യൂണിറ്റി സപ്പോർട്ട് വർക്കറും കൂടെയാണ്. ഏസ് മോട്ടോർ സർവീസ് ആൻഡ് റോഡ് വർത്തി, അതിന്റെ ഡയറക്ടറാണ് സജിത് ബാല. അവര് ട്രഗനീനിയിലാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. അവരുടെ സർവീസസ് എന്ന് പറയുന്നത്, അവര് ഷെഡ്യൂൾഡ് സർവീസിംഗ് ഉണ്ട്, മെക്കാനിക്കൽ റിപ്പയർസ്, സേഫ്റ്റി ചെക്സ് ആൻഡ് ലൂബ്രിക്കൻ, അതുപോലെ തന്നെ ജെനുവിൻ സ്പെയർ പാർട്സ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് നമ്മളിപ്പോൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് വാഹനങ്ങൾക്കൊക്കെ റോഡ് വർത്തി വേണമല്ലോ, അതും മിസ്റ്റർ സജിത് ബാല പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഐ സിൻസിയർലി അപ്രീഷിയേറ്റ് സജിത് ബാലാസ് അസിസ്റ്റൻസ് ആൻഡ് ജനറോസിറ്റി ഫോർ അവർ റേഡിയോത്തോൺ. അപ്പോൾ നമുക്ക് ഏസ് മോട്ടോർ സർവീസ് ആൻഡ് റോഡ് വർത്തി ഡയറക്ടറായ സജിത് ബാല നമ്മളെ വിളിച്ചിട്ട് ഒരു വോയിസ് മെസ്സേജ് തന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ കൈൻഡ് ആയിട്ടുള്ള വാക്കുകളാണ് നമ്മൾക്ക് തന്നേക്കുന്നത്. പുള്ളിയുടെ ഫോൺ നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, 04-9436-728. നമുക്ക് എന്താണ് സജിത്ത് പറഞ്ഞതെന്ന് കേട്ടിട്ട് വരാം.
2: എന്റെ പേര് സജിത് ബാല. ഫസ്റ്റ് ഓഫ് ഓൾ 92.3 FM-നും FM-നെ സപ്പോർട്ട് ചെയ്യുന്ന 3ZZZ-നും എന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ഏസ് മോട്ടോസ് ട്രുഗനീന എന്ന വർക്ക്ഷോപ്പിന്റെ ഡയറക്ടറാണ്. റേഡിയോ ബ്രോഡ്കാസ്റ്റർ 92.3 FM-ലെ മായ എന്നെ വിളിച്ചിട്ട് 3ZZZ നടത്തുന്ന ചാരിറ്റി പ്രോഗ്രാം പറ്റി പറഞ്ഞപ്പോൾ അതൊരു നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയി തോന്നി. ഞാൻ പറഞ്ഞു എന്റെ 100% സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാകും, എന്ത് ഫ്യൂച്ചറിൽ ഉണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്.
0: അപ്പൊ താങ്ക് യു മിസ്റ്റർ സജിത് ബാല, നിങ്ങളുടെ ഈ ഡൊണേഷൻ ഗോസ് എ ഫാർ വേ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇനിയും ആൾക്കാർ വിളിക്കുമായിരിക്കും. പക്ഷെ ജനറലി ഞാൻ ഇപ്പൊ കേട്ടൊരു ഒരു എന്താ പറയാ, ആൾക്കാരൊക്കെ ഇപ്പൊ ഒരു യാത്ര ചെയ്യണ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ. അതിലിപ്പോ ഒരു ഭയങ്കര ടോപ്പ് സ്പോട്ട് എന്ന് പറയുന്നത് മിക്കരും കേൾക്കുന്നത് ചൈനയിലേക്കാണ്. കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ലല്ലോ. അതെ, പെട്ടെന്ന് മലയാളം ബ്രോഡ്കാസ്റ്റ് മാറി ചൈനീസ് ബ്രോഡ്കാസ്റ്റ്.
1: നമ്മള് ചൈനയിൽ പോകുന്നവരൊക്കെ ഐ തിങ്ക് കുറച്ച് ബേസിക് വേർഡ്സുകളും സെന്റൻസുകളും അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമാണെന്ന് അല്ലെ. കോമൺലി യൂസ്ഡ് കമ്മ്യൂണിക്കേഷൻ അതൊരു സ്ട്രാറ്റജിയാണ്. ഫോർ എക്സാമ്പിൾ നീഹാവ് നമ്മൾ പറഞ്ഞു, അതൊരു നമസ്കാരമാണ് മലയാളത്തിൽ പറഞ്ഞാൽ അല്ലേ. നമുക്കപ്പോ നീഹാവ് തന്നെ റിപ്ലൈ ചെയ്യാം, മറ്റു പല രീതിയിലും റിപ്ലൈ ചെയ്യാം. പക്ഷെ വൺ വേർഡ് എങ്കിലും പഠിച്ചിരിക്കുന്ന വളരെ നല്ലതല്ലേ.
0: ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി, അതൊരു നല്ലൊരു തിങ്ക. നമുക്ക് എല്ലാരും ചെയ്യേണ്ടതാണ്, ഏതൊരു നാട്ടിൽ പോവാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഹലോ താങ്ക് യു ഈ രണ്ട് വാക്കെങ്കിലും പറയാൻ പഠിച്ചു. നോ എന്ന് പറയാൻ പഠിച്ചാലും വളരെ നല്ലത്. മൂന്ന് വാക്ക്, യെസ്, നോ, താങ്ക് യു, ഹലോ എന്നൊക്കെ പറഞ്ഞാൽ.
1: അതെ അതെ,
0: വെരി ഗുഡ്.
1: നമ്മള് പറയത്തില്ലേ ശീഷേ, നമ്മൾക്ക് ഇപ്പൊ ഈ കോൺട്രിബ്യൂഷൻ തന്നവർക്ക് വേണ്ടി നമുക്ക് ചൈനീസിൽ ഒരു നന്ദി പറഞ്ഞാലോ.
0: വൈ നോട്ട്. ഇപ്പൊ നമ്മളിപ്പോ പറയാൻ കാരണം എന്തായിരുന്നു, പക്ഷെ അത് പറയുന്നതിന് മുമ്പ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ചൈന ടോപ്പിക് കിട്ടിയതെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ശ്രോതാക്കൾക്ക് ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാം. 3ZZZ റേഡിയോന്റെ സ്റ്റുഡിയോ നമ്പർ ആണ് 9415-1923. അതിന്റെ വെബ്സൈറ്റിൽ ആണ്
1: www.triplec.com.au/donate.
0: അതെ, അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പ്ലീസ് ഗോ ഡൊണേറ്റ്. ചെറിയൊരു എമൗണ്ട് ആയാലും വി റിയലി അപ്രീഷിയേറ്റഡ്.
1: അതെ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വിട്ട പലതുള്ളി പെരുവെള്ളം അല്ലേ, നമ്മൾ ഒരുപാട് അങ്ങോട്ട് എല്ലാവർക്കും തന്നില്ലേ. നമ്മുടെ മനസ്സാണ് വലുതല്ലേ. നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റി, മലയാളം സംസാരിക്കുന്നവരെ പ്രൊമോട്ട് ചെയ്യുക, മലയാളം ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യുക, ദാറ്റ്സ്
0: ഇറ്റ്. അബ്സല്യൂട്ട്ലി. അപ്പൊ നമ്മൾ തിരിച്ച് ചൈനയിലേക്ക് എത്തി. അപ്പൊ ചൈനയിലേക്ക് ഈ പറയാൻ കാരണം എന്താണ്? അപ്പൊ അത് പോട്ടെ, പറയാൻ കാരണം എന്താന്ന് പോട്ടെ, പക്ഷെ ഒരു ചൈനയിലേക്ക് ഞാൻ പോണെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം എന്ത് ചെയ്ത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു മിനിമം രണ്ട് മൂന്ന് വാക്ക് പഠിച്ചിരിക്കണം എന്ന്, ദാറ്റ് ഈസ് ഫെയർ. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ വല്ലതും വേണ്ടി വരുമോ?
1: അതെ, തീർച്ചയായിട്ടും നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നും ചൈനയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന സുരക്ഷാ മുൻകരുതലുകളും യാത്രാ ട്രിപ്പുകളും നമ്മൾക്ക് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്താലോ. പ്രത്യേകിച്ചും നമ്മൾക്ക് വേണ്ടത് പാസ്പോർട്ടും വിസയും അല്ലേ? ചിലര് പാസ്പോർട്ട് നോക്കും, അയ്യോ കാലാവധി തീരാറായല്ലോ, അപ്പോൾ എന്ത് ചെയ്യണം? അതിനു മുന്നേ പാസ്പോർട്ടിന് മതിയായ കാലാവധി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ നമ്മൾക്ക് വിസ, അത് പ്രവേശന എൻട്രി അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കുക. പിന്നെ നമ്മൾക്ക് വേണ്ടത് നമുക്ക് പറക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് വിമാന ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ് ഇതൊക്കെ എടുക്കുക. ഇതിൻ്റെയൊക്കെ ഡിജിറ്റൽ കോപ്പിയും പ്രിന്റഡ് കോപ്പിയും സൂക്ഷിക്കുക. ഇതാണ് ഞാൻ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്ന കാര്യങ്ങൾ. അതല്ലേ നമ്മൾ ആദ്യം ചെയ്തത്?
0: അതെ അതെ, ഡെഫിനറ്റ്ലി. പാസ്പോർട്ട് വാലിഡിറ്റി ആണ് ഫോർമോസ്റ്റ് നോക്കേണ്ടത്. ബിക്കോസ് അത് നമ്മൾ മോസ്റ്റ്ലി മറന്നു പോകും. പാസ്പോർട്ട് അങ്ങനെ എടുത്ത് നോക്കാത്തതുകൊണ്ട് അതിന്റെ അറ്റ്ലീസ്റ്റ് 6 മന്ത്സ് മിനിമം വാലിഡിറ്റി വേണം ഏതൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യാന്ന് വെച്ചാലും. അത് ഡെഫിനറ്റ്ലി അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് തോന്നുന്നത്, സോറി, പിന്നെ നമ്മൾ ഇന്ത്യക്കാർ ജനറലി എപ്പോഴും നമ്മുടെ OCI കയ്യിൽ വെക്കുക അല്ലെങ്കിൽ ഡിജിറ്റൽ കോപ്പി വെക്കുന്നത് എപ്പോഴും തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണെന്ന് പേഴ്സണലി എനിക്ക് തോന്നി. ബിക്കോസ് എല്ലാ ആവശ്യത്തിനും ഇഫ് യു ഹാവ് ടു ട്രാവൽ ഫ്രം ചൈന ടു ഇന്ത്യ ഓർ സംതിങ്, ആ ഒരു പീസ് ഓഫ് പേപ്പർ വേണമല്ലോ.
1: അതെ, തീർച്ചയായിട്ടും അത് അത്യാവശ്യമാണ്, OCI കാർഡ് നമ്മുടെ കൂടെ വെക്കുക. പിന്നെ നമ്മൾക്ക് രണ്ടാമതായിട്ട് വേണ്ട, രണ്ടാമതല്ല, നമ്മൾ കുറെ കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു. നമ്മൾക്ക് മണി വേണ്ടേ? നമ്മൾ കൂടെ പോയി സ്പെൻഡ് ചെയ്യണ്ടേ? ഓസ്ട്രേലിയൻ ബാങ്കിന്റെ കാർഡ് വിദേശ ഇടപാടുകൾക്ക് പ്രവർത്തിക്കൂ എന്ന് നമ്മൾ മുൻകൂട്ടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ നമ്മൾക്ക് AliPay, WeChat പോലുള്ള മൊബൈൽ പേയ്ഡ് സംവിധാനങ്ങൾ, അതാണിപ്പം ചൈനയിൽ വ്യാപകമായിട്ടുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ അതൊക്കെ ഡൗൺലോഡ് ചെയ്യുക, നമ്മൾ അതൊക്കെ ആക്റ്റീവ് ആക്കി എടുക്കുക.
0: അതെ, ഒരു ഓഫൻ ഒരു eSIM നമ്മുടെ പുതിയ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു eSIM ഉള്ളത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ.
1: അതെ, നിങ്ങളുടെ ഇപ്പൊ ഓസ്ട്രേലിയ സിമ്മിന്റെ ഇന്റർനാഷണൽ റോമിംഗ് ചൈനയിൽ ലഭ്യമാണോ എന്ന് പരിശോധിക്കണം. അല്ലെങ്കിൽ തന്നെയും ഞാനിപ്പം എടുത്തേക്കുന്ന എന്തായിരുന്നു, ട്രാവൽകോം എന്ന ഒരു ചൈനയുടെ ഒരു eSIM ആണ് എടുത്തിരിക്കുന്നത്. അതൊരു ഇൻസ്റ്റന്റ് ഡിജിറ്റൽ കണക്ടിവിറ്റി നമുക്ക് കിട്ടും, ആക്സസ് കിട്ടും. പക്ഷേ ചില കാര്യങ്ങളിൽ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിലും നമ്മൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഒക്കെ നമുക്ക് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചൈനയിലെ ഈവൻ ഗ്രേറ്റ് വാളിലൊക്കെ പോയപ്പോഴ് നമ്മൾക്ക് നല്ല റിസപ്ഷൻ ഉണ്ടായിരുന്നു.
0: ഐ തിങ്ക് DD അങ്ങനത്തെ സർവീസസ് ഒക്കെ വിളിക്കാനും ടാക്സി സർവീസിനും യു നീഡ് ഈ പറഞ്ഞ ആപ്പ് AliPay, WeChat ഒക്കെ ഉള്ളത് വളരെ ഉപകാരമാണെന്ന് തോന്നുന്നു അല്ലേ?
1: അതെ അതെ, അത് അടുത്ത ടിപ്പാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഗതാഗതം ഇല്ലേ, നമ്മൾ മുമ്പഴേ മെട്രോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്താണ് അത്യാവശ്യം വേണമെങ്കിൽ ടാക്സി വിളിക്കണ്ടേ? ടാക്സി വിളിക്കണമെങ്കിൽ DD വേണം. DD വേണമെങ്കിൽ ഇത് AliPay കൂടെ ഒക്കെയാണ് അതൊക്കെ പേയ്മെന്റ് എല്ലാം പോകുന്നത് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹോട്ടലിന്റെയും നമ്മുടെ ടൂർ ഗൈഡ് ഉണ്ടെങ്കിൽ അവരുടെയും അഡ്രസ്സോ ഫോൺ നമ്പറോ ഒക്കെ കയ്യിൽ സൂക്ഷിക്കുന്നതിന് വളരെ ഉപകാരപ്രദമായിരിക്കും അല്ലേ?
0: അതെ അതെ, മായ എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത നമ്മുടെ സപ്പോർട്ടറിനെ ഒന്ന് മെൻഷൻ ചെയ്യുന്നതായിരിക്കും.
1: അതെ അതെ, ഇപ്പൊ ഒരാൾ വിളിച്ചിരുന്നു, അവര് കെയർവെൽ ഹെൽത്ത് കെയർ പാർട്ടി ലിമിറ്റഡ് ആണ്. അവരൊരു ട്രസ്റ്റഡ് NDIS ഹോം കെയർ DVA പ്രൊവൈഡർ ആണ്. അവര് വർഷങ്ങളായിട്ട് മെൽബണിലും ബെൻഡിഗോയിലും വാരണാമ്പൂൾ ടൗൺസ്വില്ലെ ഈവൻ ടാസ്മേനിയെ കൂടി അവര് ഇവരുടെ പ്രൊവൈഡർ ആണ്.
0: ഇവര് NDIS പ്രൊവൈഡർ,
1: NDIS പ്രൊവൈഡർ, കെയർവെൽ ഹെൽത്ത് കെയർ പാർട്ടി ലിമിറ്റഡ് എന്ന പേരിൽ ജനങ്ങളെ. Okay, please accept our deepest gratitude for your support, Carewell Healthcare Party.
0: Thank you very much for your generous support, Carewell. അപ്പോൾ ശ്രോതാക്കളെ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഇത് നമ്മുടെ റേഡിയോതോൺ മന്ത് ആണ്. പ്ലീസ് നിങ്ങൾക്ക് ഡൊണേഷൻ വല്ലതും ചെയ്യണമെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോ നമ്പറിൽ വിളിക്കുക, which is 9415-1923. അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് മായ,
1: നമ്മുടെ വെബ്സൈറ്റ് www.3CCC.com.au/donate എന്നാണ്.
0: അതെ, താങ്ക് യു. അപ്പൊ നമ്മളെ ഈ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും സപ്പോർട്ട് ചെയ്ത നമ്മുടെ ശ്രോതാക്കളും സന്മനസ്സുള്ള ബിസിനസ്സുകാരും ഉണ്ട്.
1: അവര് ടച്ച് ഓഫ് ഏഷ്യ പെസിഫിക്, GWealth അക്കൗണ്ട് ആൻഡ് അഡ്വൈസർ ഡിവോറ ഫാഷൻ ആണ് അല്ലേ? പിന്നെ അതിന്റെ കൂടെ ഒരാളുടെ പേരും കൂടി ജ്യോതി പറഞ്ഞല്ലോ.
0: ഈ ആഴ്ച നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് വാൻറ്റേജ് ലീഗൽ, എപ്പത്തി ക്ലിനിക്, ഏസ് വർക്ക്ഷോപ്പ്
1: എംപതി കെയർ. അതെ അതെ അതെ. ഇപ്പോൾ വാൻറ്റേജ് ലീഗൽ സർവീസിനെ കുറിച്ച് പറഞ്ഞില്ല, അവരെന്തൊക്കെയാണ് സർവീസുകൾ ചെയ്യുന്നതെന്ന് പറയുമോ?
0: വാൻറ്റേജ് ലീഗൽ they do a range of services and our family law tote mediation commercial and business law property law employment law pinna namaku will undakkanengil adum avar cheyidirundirikkum vella litigation vendinga avaru nammale represent cheyum idonnum koodathe thanne avaru migration nu nokkunnadana appo ningalku edengil tarathil or sahayam venengil please contact them on 1-300-309-356 അത് അല്ലെങ്കിൽ ഗിരിജ മീറ്റിനെ അവരെ കോൺടാക്ട് ചെയ്യാം ഓൺ ദ മൊബൈൽ നമ്പർ 0499-422-470. നമ്മൾ ഈ ആഴ്ചത്തെ കുറച്ചുകൂടി സ്പോൺസേഴ്സ് ഉണ്ട്, ഇപ്പൊ ആരോ കൈ കിട്ടിയിട്ടുണ്ടല്ലോ മായക്ക്.
1: അതെ, അതിനു മുന്നേ ഞാൻ ഒന്നുകൂടി എമ്പതി ഹെൽത്ത് കെയറിനും ഒക്കെ ഒന്ന് താങ്ക് യു പറഞ്ഞോട്ടെ.
0: തീർച്ചയായിട്ടും പറയണം,
1: എമ്പതി ഹെൽത്ത് കെയർ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഡോക്ടർ മനോജ് ആൻഡ് ഡോക്ടർ പ്രിംന, നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യമാണ് മെന്റൽ ഹെൽത്ത് അല്ലേ? അവരെ ഇതിനായിട്ടായി നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എമ്പതി ഹെൽത്ത് കെയർ 51 ഡെർമറ്റ് റോഡ് വെറുബിയിലാണ്. പിന്നെ രണ്ടാമത് വന്നത് ഏസ് മോട്ടോർ സർവീസ് ആൻഡ് റോഡ് വർത്തിയാണ്. ഞാൻ മെൻഷൻ ചെയ്തു സജിത് ബാല. സജിത് ബാല എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത് പറഞ്ഞത് കെയർവെല്ലാണ്. കെയർവെല്ലിൻ്റെ കാര്യവും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. NDIS പ്രൊവൈഡറാണ്. നാലാമത് നമ്മൾക്ക് വന്നേക്കുന്നത് SBG ഹോം ലോൺ സർവീസസ് ആണ്. ഹോം ലോൺ മെയ്ഡ് സിമ്പിൾ അല്ലേ? ആ വാക്ക് തന്നെ എത്ര ആണ് നല്ലതാണ് അല്ലേ? നമ്മള് ഇപ്പം നമ്മള് ഹോം ലോൺ എടുത്തു, നമ്മളിപ്പം വിചാരിക്കുകയാണ് നമ്മുടെ മോർഗേജ് റീപേയ്മെന്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യണം. ഇപ്പൊ എല്ലാം ഭയങ്കര കോമ്പറ്റിറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ? അപ്പോഴ് അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനാണ് SBG ഹോം ലോൺ സർവീസ് നടത്തുന്നത്. അവരുടെ ഫോൺ നമ്പർ 0413-524-830 ആണ്. ഇമെയിൽ SBG ഹോം ലോൺ സർവീസസ് @gmail.com ആണ്. നമ്മൾക്ക് അവർ പറയുന്നത് എലിജിബിലിറ്റി ആൻഡ് സേവിങ്സ് ഡിപ്പെൻഡ് ഓൺ ഇൻഡിവിജ്വൽ സർക്കംസ്റ്റാൻസസ് ആൻഡ് ലെൻഡർ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. എന്നാലും SBG ഹോം ലോൺ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി അവർ ലൊക്കേറ്റഡ് ഇൻ വെസ്റ്റേൺ സൈഡാണ്, മെൽബൺ വെസ്റ്റിലാണ്.
0: താങ്ക് യു SBG ലോൺ ഫോർ യുവർ ജനറസ് സപ്പോർട്ട്.
1: താങ്ക് യു. എൻ്റെ അടുത്ത ഒരാളും കൂടി ഉണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞോട്ടെ. അതെ, നമ്മുടെ മലയാള റേഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് മലയാളീസാണ് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ഒരു മലയാളി ഡെന്റിസ്റ്റ് ആണ്. നമ്മൾക്ക് എല്ലാവർക്കും ദന്ത പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അല്ലേ? ഈ മലയാളി ഡെന്റിസ്റ്റ് പേര് ഡോക്ടർ നീതു പിലാക്കോട്ടത്തിലാണ്. പെസിഫിക് ഡെന്റൽ ടെയിലേഴ്സ് ലേക്സ് ആണ്. ഒന്നുകൂടെ ഞാൻ പറയാം, പെസിഫിക് സ്മൈൽസ് ഡെന്റൽ ടെയിലേഴ്സ് ലേക്ക് ആണ്. മലയാളി ഡെന്റിസ്റ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം, ദന്തൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് താങ്ക് യു നീതു ഫോർ സപ്പോർട്ട് ഹാസ് ബീൻ യുവർ സപ്പോർട്ട് ഹാസ് ബീൻ ഇൻവാലുബിൾ ടു അസ്.
0: താങ്ക് യു ഡോക്ടർ നീതു.
1: അടുത്തതായിട്ട് നമുക്കൊരു പാട്ട് കേട്ട് വന്നാലോ?
0: പാട്ട് കേൾക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് ന്യൂസ് ഉണ്ട് മായയുടെ. ന്യൂസ് കേട്ട് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അപ്പോഴേക്കും ഏതെങ്കിലും ഫോൺ കോൾ വരെയായിരിക്കും, ഏതെങ്കിലും സ്പോൺസേഴ്സ് വരെയായിരിക്കും.
3: നമസ്കാരം. ഈ വാരത്തെ ന്യൂസ് ബ്രോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകളുമായി ഞാൻ മയ. ആദ്യമായി ഓസ്ട്രേലിയൻ നാട്ടുവാർത്തകൾ. വിക്ടോറിയയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ ഭൂചലനം ജനങ്ങളെ പരിഭ്രാന്തരാക്കി. റിക്ടർ സ്കെയിലിൽ 4.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം മെൽബണിൽ നിന്നും ഏകദേശം 130 km തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ലിയോൺഗോത്തയ്ക്ക് സമീപമാണ്. പ്രധാന ഭൂചലനം നടന്ന് 55 മിനിറ്റിന് ശേഷം റിക്ടർ സ്കെയിലിൽ 3.1 തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും ഉണ്ടായി. വരുമാഴ്ചകളിലും നേരിയ തുടർചലനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് മെൽബൺ സർവകലാശാലയിലെ ഭൂകമ്പ ശാസ്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പണപ്പെരുപ്പം ഉയർന്ന നിലയിൽ തുടരുന്ന സാഹചര്യത്തിൽ പലിശ നിരക്ക് 4.60% വീണ്ടും വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ. 2026 ബാങ്കിന്റെ 4th പലിശ വർധനവാണിത്. ഇതോടെ രാജ്യത്തെ ഭവന വായ്പക്കാർക്ക് തിരിച്ചടവ് തുകയിൽ വലിയ വർധനവുണ്ടാകും. ഓസ്ട്രേലിയയിൽ ഉന്നത പഠനം ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി 41 പ്രമുഖ സ്കോളർഷിപ്പുകളുടെ വിവരങ്ങൾ സർവകലാശാലകൾ പുറത്തുവിട്ടു. ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ഗവേഷണ പ്രോഗ്രാമുകൾക്കായി ട്യൂഷൻ ഫീസ് ഇളവ്, യൂണിവേഴ്സിറ്റി അവാർഡുകൾ, ഗവേഷണ ഫണ്ടുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കും. യോഗ്യതാ മാനദണ്ഡങ്ങളും അപേക്ഷാ വിവരങ്ങളും ബന്ധപ്പെട്ട സർവകലാശാലകളുടെ ഔദ്യോഗിക പോർട്ടലുകളിൽ ലഭ്യമാണ്. മലബാറിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും തനത് കലാരൂപങ്ങളും രുചി വൈവിധ്യങ്ങളും ഒരേ വേദിയിലെത്തിക്കുന്ന മലബാർ ഫെസ്റ്റ് ഓസ്ട്രേലിയ 2026 നവംബർ 13 മെൽബണിലെ കോളിൻവുഡ് ടൗൺ ഹാളിൽ അരങ്ങേറും. മലബാറിന്റെ തനത് സംസ്കാരവും പാരമ്പര്യവും ഓസ്ട്രേലിയൻ മലയാളി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാനും പ്രവാസികളായ പുതുതലമുറയ്ക്ക് മലബാറിന്റെ സാംസ്കാരിക പൈതൃകവുമായി കൂടുതൽ അടുത്തിഴപഴകാനും ഇത് അവസരമൊരുക്കും. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലും ദുരന്ത മുഖങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ കണ്ടെത്തി അടിയന്തര ജീവൻ രക്ഷാ മരുന്നുകൾ എത്തിക്കുന്നതിനായി കൂറ്റൻ പാറ്റകളെ റിമോട്ട് കൺട്രോൾ സൈബോർ പാരാമെഡിക്സ് ആക്കി മാറ്റി ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞർ. ക്വീൻസ്ലാൻഡ് സർവകലാശാലയിലെയും ന്യൂ സൗത്ത് വെയിൽസ് സർവകലാശാലയിലെയും ഗവേഷകരാണ് ഈ നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. പാറ്റുകളുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡുകളും ചെറിയ ഇലക്ട്രോണിക് ബാക്ക് പാക്കുകളും വഴിയാണ് ഇവയെ വിദൂരത്തിരുന്ന് നിയന്ത്രിക്കുന്നത്. ക്യാമറകളും ചെറിയ കുത്തിവയ്പ് സംവിധാനങ്ങളും വഹിക്കുവാൻ ശേഷിയുള്ളവയാണ് ഈ സൈബോർഗ് പാറ്റകൾ. ലാബോറട്ടറിയിൽ നടത്തിയ 25 പരീക്ഷണങ്ങളിലും ഇവ കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നതായി ഗവേഷകർ വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ വാഹന വിപണിയിൽ ചരിത്രം മുന്നേറ്റം കുറിച്ച് വീണ്ടും ഇലക്ട്രിക് വാഹന വിൽപ്പന. പെട്രോൾ വിലയിലുണ്ടായ കനത്ത വർധനമാണ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് തിരിയുവാൻ ജനങ്ങളെ പ്രധാനമായും പ്രേരിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാന നഗരമായ മുംബൈയിൽ ക്യാമ്പസ് തുറന്ന യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ പ്രമുഖ ഗ്രൂപ്പ് ഓഫ് 8 സർവകലാശാലകളിൽ ക്യാമ്പസ് തുറക്കുന്ന ആദ്യ സ്ഥാപനമാണ് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയ. ക്യാമ്പസിന്റെ ഉദ്ഘാടനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിദ്യാഭ്യാസ സഹകരണത്തിൽ പുതിയൊരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര വാർത്തകൾ. 14 യൂറോപ്പിലുടനീളം ദേശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ബ്ലാക്ക് ഡെത്ത് എന്ന പേരിൽ അറിയപ്പെട്ട ന്യൂമോണിക് പ്ലേഗ് ബാധിച്ച സൈബീരിയൻ പ്ലേഗ് റിസർച്ച് ലബോറട്ടറിയിലെ 28 വയസ്സുള്ള ജീവനക്കാരന്റെ മരണം ലോകത്തെ ആരോഗ്യ മേഖലയിൽ ചർച്ചയാകുന്നു. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുവാൻ ശേഷിയുള്ളതാണ് ന്യൂമോണിക് പ്ലേഗ്. മരണകാരണം സംബന്ധിച്ച് റഷ്യൻ ഉദ്യോഗസ്ഥർ ഇപ്പോഴും അന്വേഷണം നടത്തുകയാണ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ US സൈന്യത്തിന് കുറഞ്ഞത് 81 വിമാനങ്ങളും ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തതായി കോൺഗ്രസ് റിസർച്ച് സർവീസിന്റെ റിപ്പോർട്ട്. ഇവയുടെ ആകെ മൂല്യം ഏകദേശം $3.3 ബില്യൺ ആണെന്നാണ് റിപ്പോർട്ടിലെ കണക്ക്. US ഇറാൻ യുദ്ധത്തിന്റെ സാമ്പത്തിക ചെലവും ഉയർന്നതായി കോൺഗ്രസ് രേഖകൾ വ്യക്തമാക്കുന്നു. പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരനും മുൻ കൺസർവേറ്റീവ് പാർട്ടി MPയുമായ ജെഫ്രി ആർച്ചർ അന്തരിച്ചു. 5 പതിറ്റാണ്ടിലേറെ നീണ്ട സാഹിത്യ ജീവിതത്തിൽ ആർച്ചറുകളുടെ പുസ്തകങ്ങളുടെ 30 കോടിയിലധികം കോപ്പികൾ ലോകമെമ്പാടും വിറ്റഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന നോവലായ ആഡം ആൻഡ് ഈവ് പുറത്തിറങ്ങാനിരിക്കെയാണ് മരണം. ഫ്രാൻസിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം 2 ആഴ്ചയിലേക്കും വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ മുന്നൊരുക്കങ്ങളുമായി അധികൃതർ. സുരക്ഷ മുൻനിർത്തി രാജ്യത്തെ 400 സ്കൂളുകൾ പൂർണ്ണമായോ ഭാഗികമായോ അടച്ചിട്ടിരുന്നു. പ്രക്ഷോഭങ്ങൾക്കിടെ 24 സ്കൂളുകൾ തീയിട്ട് നശിപ്പിക്കുകയോ തകർക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും നിരവധി ജീവനക്കാർക്ക് പരിക്കേറ്റതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ പിടിച്ചുകുലുക്കിയ പ്രക്ഷോഭം ഇമ്മാനുവൽ മാക്രോൺ സർക്കാരിനെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.

പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തണമെന്നും പ്രൊഫഷണൽ ജീവനക്കാരെ അമേരിക്കയ്ക്കിനി ആവശ്യമില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഐടി ഫേമന്മാരായ TCS, ഇൻഫോസിസ്, വിപ്രോ ഉൾപ്പെടെയുള്ള കമ്പനികളുടെ ഗ്രീൻ കാർഡ് അപേക്ഷകൾ അമേരിക്ക തടഞ്ഞ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ വാർത്തകൾ. പ്രവാസികളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ബോർഡിംഗ് പാസിൽ ഇമിഗ്രേഷൻ സീൽ പതിപ്പിക്കുന്ന രീതി പൂർണ്ണമായി ഒഴിവാക്കുന്നു. ഇനിയും ഈ ബോർഡിംഗ് പാസ് ഉപയോഗിച്ച് ഡിജിറ്റലായി ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം. പേപ്പർ ബോർഡിംഗ് പാസിനും സീൽ ആവശ്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫ്ലൈ ദുബായ് വിമാനത്തിലെ കോക്പിറ്റിൽ വെച്ച് അക്രമിയെ ചെറുത്ത് 180 യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാർ സുഖം പ്രാപിച്ചു വരുന്നു. ആഗോളതലത്തിലുള്ള പ്രശംസയ്ക്കൊപ്പം ധീരതയോടെ വിമാനം നിയന്ത്രിച്ച ക്യാപ്റ്റനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രശംസിച്ചിരുന്നു. ജനസേവനത്തിന്റെ 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളാണ് തന്റെ കരുത്തെന്ന് വ്യക്തമാക്കി. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുകയെന്ന ലക്ഷ്യം കൈവരിക്കുവാൻ നമ്മൾ അത് നേടിയിരിക്കുമെന്ന പുതിയ മുദ്രാവാക്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഭരണരംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വികസിത ഭാരത സങ്കല്പ സഭയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. പതിറ്റാണ്ടുകളോളം ഹിന്ദി മറാഠി സിനിമകളിൽ സജീവമായിരുന്ന പ്രശസ്ത ബോളിവുഡ് മറാഠി ചലച്ചിത്ര നടൻ നാനാ പടേക്കർ അന്തരിച്ചു. 1951 ജനുവരി 1 മഹാരാഷ്ട്രയിൽ ജനിച്ച നാനാ പടേക്കർ 1978 പുറത്തിറങ്ങിയ ഗമൻ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് കടന്നുവന്നത്. കേരള സംസ്ഥാനതല വാർത്തകൾ. KSRTC കാർഗോ സർവീസിന് കേരളത്തിൽ ഗംഭീര തുടക്കം. ഡൽഹിയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം എയർപോർട്ടിലെത്തിച്ച 1 ടൺ മൊബൈൽ ഫോൺ ആദ്യ സർവീസായി ആലുവയിലേക്ക് കയറ്റി അയച്ചു. തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിലെ കാർഗോ ടെർമിനലിൽ നടന്ന ചടങ്ങിൽ മന്ത്രി CP ജോൺ കാർഗോ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ അനുകൂല തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. 2016 മുതൽ കേരളത്തിന്റെ എയിംസ് ആവശ്യം കേന്ദ്രത്തിന്റെ പരിഗണനയിലാണെങ്കിലും ഇതുവരെ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കോഴിക്കോട്ടെ കിനാലൂരിൽ എയിംസിനായി ഏകദേശം 200 ഏക്കർ ഭൂമി സംസ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ 6 ആഴ്ചയ്ക്കകം നിലപാട് അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ചുരിദാർ ധരിച്ചതിന്റെ പേരിൽ അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞ സംഭവത്തിൽ വസ്ത്രധാരണം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കി. അധ്യാപകർക്ക് ചുരിദാർ ധരിക്കുവാൻ അനുമതിയുള്ള സർക്കാർ സർക്കുലറും കോടതി പരിഗണിച്ചു. അധ്യാപികയ്ക്ക് ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുവാൻ തടസ്സമുണ്ടാകരുതെന്നും കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്. മലയാള സിനിമയിലെ പ്രശസ്ത സ്വഭാവ നടനും അമ്മ സംഘടനയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയുമായിരുന്ന TP മാധവൻ അന്തരിച്ചു. രാഗം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാരംഗത്തേക്ക് കടന്നത്. വില്ലൻ വേഷങ്ങളിലൂടെ തുടങ്ങി പിന്നീട് കോമഡി സ്വഭാവ നടൻ വേഷങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ ശ്രീ TP മാധവൻ, നാടോടിക്കാറ്റ്, സന്ദേശം, കല്യാണരാമൻ, പുലിവാൾ കല്യാണം, അനന്തഭദ്രം, പാണ്ടിപ്പട തുടങ്ങിയ 600-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കായിക വാർത്തകൾ. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2026-27 സീസൺ ഒക്ടോബർ 10 മുതൽ ആരംഭിച്ചു. ഇത്തവണ ഫുട്ബോൾ ആരാധകർക്ക് സർപ്രൈസായി എല്ലാ മത്സരങ്ങളും യൂട്യൂബിൽ സൗജന്യമായി തത്സമയം കാണാനാകും. ഡിജിറ്റൽ സ്ട്രീമിംഗിനുള്ള അവകാശം യൂട്യൂബിന് കൂടി നൽകിയതോടെ കാൽപന്ത് കമ്പക്കാർക്ക് സബ്സ്ക്രിപ്ഷൻ ചാർജുകളൊന്നുമില്ലാതെ തന്നെ മത്സരങ്ങൾ കാണുവാൻ കഴിയും. ഫുട്ബോളിന്റെ ജനപ്രീതി രാജ്യത്തുടനീളം എത്തിക്കുകയെന്നതാണ് സൗജന്യ സംപ്രേഷണത്തിന് പിന്നിലുള്ളത്. 13 ടീമുകളുമായി ദൈർഘ്യമേറിയ സീസണായിരിക്കും ഇത്തവണത്തേത്. ഒക്ടോബർ 10 മുതൽ 2027 മെയ് വരെ നീണ്ടുനിൽക്കുന്ന 8 മാസത്തെ ദൈർഘ്യമേറിയ സീസണിൽ ആകെ 163 മത്സരങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അർജന്റീനയുടെ നീലക്കുപ്പായത്തിൽ ലിയോണൽ മെസ്സി എന്ന ഫുട്ബോൾ ഇതിഹാസം ദേശീയ ടീമിൽ നിന്നും പടിയിറങ്ങി. ബെനിന് എതിരായ വിടവാങ്ങൽ മത്സരത്തിലും മാന്ത്രിക ചുവടുകൾക്കൊപ്പം ഗോളും ഗോൾ അസിസ്റ്റുമായി മെസ്സി തിളങ്ങി. മത്സരത്തിൽ എതിരില്ലാതെ 3 ഗോളിന് അർജന്റീന ജയിച്ചു. 2026 ഫിഫ ലോകകപ്പിലെ ഫൈനൽ മത്സരത്തിന് ശേഷം ദേശീയ ടീമിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്ന മെസ്സി ബെനിനെതിരെ സ്വന്തം നാട്ടിൽ നടക്കുന്ന മത്സരത്തോടെ ദേശീയ ടീമിനോട് വിട പറയുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. വാർത്തകൾ എഴുതി വായിച്ചതേമായ എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.

0: അപ്പൊ നമ്മൾ ഒരു ന്യൂസും പാട്ടും കേട്ട് തിരിച്ചു വന്നു. അതിന്റെ ഇടയിൽ മായ ഒരു മെസ്സേജ് ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക്.
1: ആ ഇടയ്ക്ക് നമ്മൾക്ക് എസ് പി ജി ഹോം ലോണിൽ നിന്ന് ഒരു കോള് വന്നിരുന്നു. അപ്പൊ അവര് കുറച്ച് കാര്യങ്ങൾ നമ്മളെ മെൻഷൻ ചെയ്തിട്ട് ഒരു ചെറിയ ടിപ്പ് തന്നിട്ടുണ്ട്. അതൊന്ന് നമ്മൾക്ക് കേട്ടിട്ട് വരാം.
0: ഡെഫിനറ്റ്ലി.
2: എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിജി. എസ് പി ജി ഹോം ലോൺ സർവീസസ് വഴി ഭവന വായ്പാ സേവനങ്ങൾ നൽകി വരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മേഖലയിലെ പ്രവർത്തനത്തിലൂടെ നിരവധി കുടുംബങ്ങൾക്ക് അവരുടെ സ്വന്തം വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. മലയാളി സമൂഹത്തിന് വേണ്ടിയും മലയാളം റേഡിയോയ്ക്ക് വേണ്ടിയും സജീവമായി പ്രവർത്തിക്കുന്ന റേഡിയോ ബ്രോഡ്കാസ്റ്റർ മായ എന്നെ ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് ഈ റേഡിയോ തോണിൽ പങ്കാളിയാവാൻ അവസരം ലഭിച്ചത്. നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും ചേർത്ത് പിടിക്കുന്ന ഇത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. 92.3 മലയാളം FM പിന്തുണ നൽകുന്ന 3SSZ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മുടെ സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിൽ മലയാളം റേഡിയോയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ നല്ല സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്കാരം.
0: അപ്പം താങ്ക് യു വെരി മച്ച് എസ് പി ജി ഹോം ലോൺസ് ഫോർ യുവർ കൈൻഡ് വേർഡ്സ് ആൻഡ് ജനറസ് സപ്പോർട്ട്.
1: അതെ, എസ് പി ജിക്ക് വളരെ നന്ദി നിങ്ങളുടെ കൈൻഡ് കോൺട്രിബ്യൂഷന്.
0: അതെ, എന്നൊക്കെ ക്യൂട്ട് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു വോയിസ് നോട്ടും വിട്ടതിന് വളരെ നന്ദി. അപ്പൊ മായ, നമ്മൾ തിരിച്ച് ചൈനയിലേക്ക് പോണ്ടേ? നമ്മൾ ചൈന പ്രീ പ്ലാനിങ് കഴിഞ്ഞു. ഇനി അവിടെ എത്തിയിട്ട് എന്തൊക്കെ ടിപ്സ് വേണം എന്നുള്ളത് ഒരു ഒന്ന് ശ്രോതാക്കളെ കൂടി അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു ഡൊണേഷന് കാത്തിക്കുന്ന നേരം.
1: അതെ അതെ, നമ്മളെ ടിപ്പ് എന്ന് പറഞ്ഞാല് നമ്മളെ പാസ്പോർട്ട് വിസ പറഞ്ഞു, നമ്മൾക്ക് മണി വേണോന്ന് പറഞ്ഞു, മൊബൈൽ ഇന്റർനെറ്റ് പറഞ്ഞു, പിന്നെന്താണ് പറയേണ്ടത്, ഗതാഗതത്തെ കുറിച്ച്, ട്രാവൽ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ വരാൻ പോകുന്ന എന്താണ്, ഫുഡ് അലർജി അല്ലേ. നമ്മൾക്ക് ഫുഡ് അലർജി, അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പം വെജിറ്റേറിയൻ ആണ് അല്ലെങ്കിൽ ഞാൻ പിന്നെ നോൺ വെജ് ആണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് വളരെ കെയർഫുൾ ആയിരിക്കണം അല്ലേ. അവിടെ നമ്മൾക്ക് വെജിറ്റേറിയൻ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു അല്ലേ. അതുപോലെ ഭക്ഷണ അലർജി, നമുക്ക് എന്തിന്റെ ഏരും അലർജി ഉണ്ടെങ്കിൽ നമുക്കത് ചൈനീസ് ഭാഷയിൽ എഴുതിയോ ഫോണിലോ സൂക്ഷിക്കുക. പിന്നെ ചിലര് ഹലാൽ കഴിക്കുന്നവരാണെങ്കിൽ അതും നമ്മൾക്ക് ഉപയോഗിക്കാം. അതുപോലെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുമ്പോൾ വൃത്തിയും ഒക്കെ നോക്കി, തിരക്കൊക്കെ കുറഞ്ഞെടുത്ത് നോക്കി ആഹാരം കഴിക്കാൻ നോക്കുക. അതുപോലെ കുടിക്കാൻ നമ്മൾ തന്നെ, എനിക്ക് തോന്നുന്നു ബോട്ടിൽ വാട്ടർ നമ്മൾ പോയപ്പോഴും അങ്ങനെയാണ്, നമ്മൾ ബോട്ടിൽ വാട്ടർ നമ്മൾ തന്നെ യൂസ് ചെയ്തല്ലേ, നമ്മൾ കൊണ്ടു നടന്ന് ഉപയോഗിച്ചു. കാരണം പെട്ടെന്നാണ് നമ്മൾക്ക് ഇതൊക്കെ ആരോഗ്യത്തെ അഫക്ട് ചെയ്യുന്നത് അല്ലേ.
0: ഡെഫിനറ്റ്ലി. ആൻഡ് ഈ പറഞ്ഞ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ആവശ്യമുള്ള മെഡിസിൻസ് ഒക്കെ കൊണ്ടുപോകാൻ മറക്കരുത്. അഥവാ ഒരു ഫ്ലൂവോ സ്റ്റമക്ക് അപ്സെറ്റോ എന്തൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും അതിനുള്ളത് എടുത്തു വെക്കണം, മരുന്നുകൾ കരുതണം.
1: അതെ അതെ, സ്ഥിരമായി ഉപയോഗിക്കുന്ന മരുന്നുകൾ കൂടെ കൊണ്ടു നടക്കുന്ന ആവശ്യമാണ്. അതുപോലെ പ്രിസ്ക്രിപ്ഷനോ ഡോക്ടേഴ്സ് ലെറ്ററോ ഉണ്ടെങ്കിൽ ഉള്ളത് നല്ലതാണ്. മരുന്നുകളൊക്കെ ഒറിജിനൽ പാക്കേജിൽ തന്നെ കൊണ്ടുപോകുന്നതാണ് നല്ലത്, ജസ്റ്റ് ഇൻ കേസ് യുനോ, ഇപ്പം ഇൻഷുറൻസ് അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിലോ അല്ലെങ്കിൽ കസ്റ്റംസ് അതിൽ കാണിക്കണമെങ്കിലോ ആ ഒറിജിനൽ പാക്കേജിങ് തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്.
0: പിന്നെ ഒരു കാര്യം, സോറി, എനിക്ക് പിന്നെ ഒരു കാര്യമായി എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മ വരുന്നത്, അവിടെ ബുള്ളറ്റ് ട്രെയിൻ എടുക്കുന്നവരാണെങ്കിൽ, ബിക്കോസ് ഫ്രം വൺ സിറ്റി ടു ദി അതർ ബുള്ളറ്റ് ട്രെയിനിലായിരിക്കുമല്ലോ, മേക്ക് ഷുവർ ഷേവിംഗ് ക്രീമിന്റെ വലിയ പാക്കറ്റ് ഇല്ല, റേസേഴ്സ് കത്തി അങ്ങനത്തെ ഒന്നും വലിയ വലിയ കത്തികളൊന്നും കൈക്കൊണ്ടുണ്ട, കത്തിരകളൊന്നും.
1: അതെ, അതൊരു നല്ല പോയിന്റാ കേട്ടോ, എനിക്കറിയാം എന്തുകൊണ്ട് അത് പറഞ്ഞതെന്ന്. ഷേവിംഗ് ക്രീം ഒന്നും വലിയൊന്നും കൊണ്ട് നടക്കല്ലേ. അതുപോലെ നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞ എന്താണ്, ഇപ്പൊ സിസേസ് ജസ്റ്റ് ഇൻ കേസ് നമ്മൾക്ക് സിസേസ് ഒക്കെ ആവശ്യമാണല്ലോ, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക്, അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാബിൻ ബാഗിൽ വെക്കാൻ അവര് പറയും. അത് ജസ്റ്റ് എടുത്ത് കാണിച്ചാല് ഒരു മെഷർമെന്റ് ഉണ്ട്, അതിൽ കുറവ് അതാണെങ്കിൽ അവര് അലോ ചെയ്യുമെന്നാണ് പറയുന്നത്.
0: അതെ അതെ, പക്ഷെ ഇത് എയറോസോൾസ് എന്തായാലും അനുവദിക്കുന്നതല്ല. ബോഡി സ്പ്രേ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി 100 ml, അങ്ങനത്തെ ചെറുതായിരിക്കും, അതിലും വലുതാകുമ്പോൾ അവരത് എടുത്ത് കളയുന്നതായിരിക്കും.
1: 100 ml. ഇതെല്ലാം നമ്മൾക്ക് അവിടെ ചെന്ന് വാങ്ങാൻ പറ്റുമല്ലോ, അതുകൊണ്ട് നമ്മളെല്ലാം ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ കാലാവസ്ഥയും വസ്ത്രങ്ങളും എന്താണ് അവിടുത്തെ, നമ്മൾ പോയപ്പോഴേ ഇത്തിരി ചൂടായിരുന്നു അല്ലേ. നമ്മളെ ഇന്ന് എപ്പോഴാ പോകുന്നതെന്ന് വെച്ചാൽ ആ സമയത്തെ വെതർ ഫോർകാസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മളുടെ ഇപ്പം നമ്മൾക്ക് ജാക്കറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ അത് എടുക്കുക അല്ലേ.
0: ആൻഡ് അത് സ്പെഷ്യലി ഡിപ്പെൻഡ്സ് ഓൺ ദി സിറ്റി, ബിക്കോസ് നിങ്ങൾ നോർത്തിലോ സൗത്തിലോ ഈസ്റ്റിലോ എവിടെ പോണെന്നനുസരിച്ചിട്ട് ഇരിക്കുമല്ലോ. സോ
1: അതെ അതെ, എവിടെയാ പോകുന്നത് അനുസരിച്ച് അവിടുത്തെ വെതർ ഒന്ന് നോക്കിയിട്ട് അതനുസരിച്ചുള്ള ഡ്രസ് കോഡൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ചൈനയിൽ പോകുമ്പോഴേ വാക്കിംഗ് ഭയങ്കരമാണ് അല്ലേ. നമ്മൾ ഗ്രേറ്റ് വാൾ ക്ലൈംബ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ എന്ത് വേണം, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വാക്കിംഗ് ഷൂസ് വേണം അല്ലേ.
0: അതെ അതെ അതെ അതെ, വെരി ഇമ്പോർട്ടന്റ് വാക്കിംഗ് ഷൂസ്, ബിക്കോസ് നമ്മൾ അതിനാണല്ലോ പോണത്, സ്ഥലം കാണാനല്ലോ പോണത്, അപ്പൊ കുറെ നടക്കേണ്ടി വരും. അപ്പൊ ഈ കുറച്ച് ടിപ്സ് ഒക്കെ നമുക്ക് ഈ ബ്രോഡ്കാസ്റ്റിൽ തന്ന് ശ്രോതാക്കളെ റെഡി ആക്കാണ് ചൈനയിൽ പോവാൻ ഉദ്ദേശമുണ്ടെങ്കിൽ. അതിന്റെ ഇടയിൽ നമ്മൾ വീണ്ടും മറക്കേണ്ട, ഇത് റേഡിയോത്തോൺ മന്ത് ആണ്. സോ ഇഫ് യു തിങ്ക് എന്തെങ്കിലും കുറച്ച് ഡൊണേഷൻ തരാമെങ്കിൽ ഡെഫിനറ്റ്ലി റേഡിയോന്റെ സ്റ്റുഡിയോ നമ്പർ ഉണ്ട്, സ്റ്റുഡിയോ നമ്പർ അല്ലാതെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, www.3zzz.com.au/donate. ആൻഡ് നമ്മുടെ സ്റ്റുഡിയോ നമ്പർ
1: 03-9415-1923 ആണ് നമ്പർ. നമ്പർക്ക് ഫോൺ നമ്പറിൽ വിളിച്ചാലും നമുക്ക് ഡൊണേഷൻ ചെയ്യാം. നമുക്കിപ്പോൾ ഓൺലൈനിൽ പോയി ഇപ്പം കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റില്ല. റേഡിയോ എടുത്തോൺ കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ചിലർക്ക് അത് ബുദ്ധിമുട്ടാണ്. ഈ നമ്പറിൽ വിളിച്ചിട്ട് ആ ഡീറ്റെയിൽസ് കൊടുത്താൽ അതിലും നമ്മൾക്ക് ഡൊണേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്.
0: പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും മലയാളം പ്രോഗ്രാം എന്ന് പറയാൻ മറക്കരുത്.
1: അതെ,
0: ഓക്കെ മായ. അപ്പൊ നമ്മള് ചൈന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യം ടിപ്സ് ഈ ആഴ്ചയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വന്നാലോ?
1: ആ, തീർച്ചയായിട്ടും നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: നമ്മൾ ഒരു കാര്യം പറയാൻ മറന്നുപോലെ ജ്യോതി, ഇപ്പൊ നമ്മൾക്ക് ഈ ആഴ്ച പോലെ, ഈ ആഴ്ചയില് നമ്മൾക്ക് ഒരു പ്രത്യേക വിശേഷം നടക്കുന്നുണ്ട് അല്ലേ? പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് വന്ന നമ്മൾക്ക് പുസ്തക പൂജയ്ക്കും വിദ്യാരംഭത്തിനും നവരാത്രി എന്നൊരു സെലിബ്രേഷൻ നമ്മൾ കൊണ്ടാടാറുണ്ട് അല്ലേ?
1: ഡെഫിനറ്റ്ലി, അതെ. കലയുടെ ഒരു പ്രത്യേക ദൈവശക്തി ഉള്ള ഒരു സമയമാണ് കലയ്ക്കും എഴുത്തിനും സാഹിത്യത്തിനും ജീവിതത്തിലും മൊത്തം.
0: അതെ അതെ, നമ്മള് അത് മറന്നുകൊണ്ട് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് നിർത്താൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഞാൻ നോക്കിയപ്പോ ഗുജറാത്തിലും ഒക്കെ ഉണ്ട് ഗർബാ നൃത്തം, മൈസൂരിൽ ദസറ, ബംഗാളി ദുർഗാ പൂജ എന്നൊക്കെ പറഞ്ഞ് പലതരം ഇതൊക്കെ നടത്തുന്നത്.
1: നവരാത്രി ആശംസിക്കുന്നു എല്ലാ ശ്രോതാക്കൾക്കും.
0: അതെ അതെ, തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയം അല്ലേ, അജ്ഞാനത്തിന്മേൽ അറിവിന്റെ വിജയം നവരാത്രി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ നവരാത്രി എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അറിവും ഐശ്വര്യവും നിറയ്ക്കട്ടെ. എല്ലാവർക്കും എന്റെയും നവരാത്രി ആശംസകൾ.
1: അതെ, എല്ലാവർക്കും നല്ലൊരു ടൈം, ബിക്കോസ് ഇത് സ്പിരിച്വൽ സൈഡ് കൂടാതെ നമുക്ക് ഒരു ഒരു ഫ്രഷ്നെസ് ആണ് ഇങ്ങനെ സെലിബ്രേഷൻ. ഇപ്പൊ നവരാത്രി കഴിഞ്ഞാൽ ദീപാവലിയായി, അത് കഴിഞ്ഞ ക്രിസ്മസ് ആയി, അങ്ങനെ അങ്ങനെ ഓരോന്നും ഓരോന്നും വരുമ്പോ ഒരു സന്തോഷമാണ് മനസ്സിന്, ഒരു ആവശ്യമുള്ളതാണ് ഈ സെലിബ്രേഷൻസ് എന്ന് തോന്നുന്നു.
0: അതെ അതെ, എല്ലാവർക്കും ആവശ്യമാണ്. നമുക്കൊരു ബ്രേക്ക് ഇടയ്ക്ക് ആവശ്യമായില്ലേ? നമ്മള് എന്നും ജോലിക്ക് പോകുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ, ജീവിതത്തിൽ നമ്മള് എന്തെല്ലാം നേടുന്നു, പക്ഷെ നമ്മൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള തിങ്കിങ് വരുമ്പോൾ നമുക്കിതൊരു യോഗ പോലെയാണ് സെലിബ്രേഷൻ ഒക്കെ പോകുമ്പോൾ നമ്മൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ല അല്ലേ
1: എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും കൂടി നവരാത്രി ആശംസകൾ നേരുന്നു.
0: അതെ, നവരാത്രി ആശംസകൾ. നമ്മള് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. താങ്ക് യു ഓൾ. വീണ്ടും നമ്മളുടെ റേഡിയോത്തോൺ കോൺട്രിബ്യൂഷൻ തന്ന എല്ലാവർക്കും അല്ലേ, നിങ്ങളുടെ കൈൻഡ്നെസ് ആൻഡ് ജനറോസിറ്റി ടച്ച് അവർ ഹാർട്ട്. അതെ, ആ ഒരു വാക്കല്ലേ പറയാൻ തോന്നുന്നത് ഇപ്പോൾ?
1: ഡെഫിനറ്റ്ലി, സന്മനസ്സിന് വളരെ വളരെ നന്ദി. നമ്മുടെ കമ്മ്യൂണിറ്റി നന്നാവണം എന്നുള്ള വിചാരത്തോട് കൂടിയിട്ട് നമ്മൾ ഒരു ലോക്കൽ മൾട്ടി കൾച്ചറൽ റേഡിയോ സ്റ്റേഷൻ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി 3ZZZ-ന്റെയും നമ്മുടെയും ഓൺ ബിഹാഫ് ഓഫ് ബോത്ത് ദീസ് പാർട്ടീസ് താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച്. ഒന്നുകൂടി എടുത്തു പറയട്ടെ, ആദ്യമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എംപതി ഹെൽത്ത് കെയർ ക്ലിനിക്.
1: ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. അതിനു മുമ്പ് ഇത് നമ്മുടെ രണ്ടാമത്തെ ആഴ്ചയാണ് റേഡിയോ തോന്നുന്നുണ്ട്. അപ്പൊ ഇനിയും സമയമുണ്ട്, ആരൊക്കെയെങ്കിലും സ്പോൺസർ ചെയ്യണം എന്നൊരു തോന്നിയാൽ പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ്, നമ്മുടെ വെബ്സൈറ്റിൽ ചെന്ന് സ്പോൺസർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ പറഞ്ഞ ടെലിഫോൺ നമ്പർ അതിലായാലും സ്പോൺസർ ചെയ്യാം.
0: അതെ അതെ, സ്പ്രെഡ് ദി ന്യൂസ് അറൌണ്ട് അല്ലേ?
1: ഡെഫിനറ്റ്ലി.
0: അതെ അതെ, അപ്പം എംപതി ഹെൽത്ത് കെയറിന് വീണ്ടും നമ്മളൊരു താങ്ക് യു പറയുകയാണ്. പിന്നെ രണ്ടാമതായിട്ടുള്ള എയ്സ് മോട്ടോർ സർവീസ് ആൻഡ് റോഡ് വർത്തി സജിത് പാലയാണ് എന്റെ ഡയറക്ടർ. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ മുമ്പേ പറഞ്ഞു എന്നറിയില്ല, എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയാം, 0494-366-728 ആണ്. വെബ്സൈറ്റ് www.acemotors.com.au ആണ്. പിന്നെ ജ്യോതി ഒരാളെന്ന് പറഞ്ഞല്ലോ, വിൻറ്റേജ് ലീഗൽ സർവീസ് അല്ലേ?
1: വാൻറ്റേജ് ലീഗൽ,
0: വാൻറ്റേജ് ലീഗൽ സർവീസ്. പ്ലീസ് കോൺടാക്ട് ദം.
1: അവരുടെ കോൺടാക്ട് നമ്പർ 1-300-309-356. അവര് ഫാമിലി ലോ മാത്രമല്ല, മീഡിയേഷൻ, കമേഴ്ഷ്യൽ ലോ, പ്രോപ്പർട്ടി ലോ, എംപ്ലോയ്മെന്റ് ലോ, പിന്നെ വിൽസ്, ലിറ്റിഗേഷൻ, പിന്നെ മൈഗ്രേഷൻ ഏജന്റും കൂടിയാണ്. അപ്പം അവരെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. 1-300 അല്ലെങ്കിൽ ഗിരിജ മീറ്റിനേന് 0499-422-470 തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു വാൻറ്റേജ് ലീഗൽ ഫോർ യുവർ ഓൺഗോയിങ് സപ്പോർട്ട്.
0: അതെ അതെ, പിന്നെ നമ്മൾക്ക് വന്നിരിക്കുന്നത് കെയർവെൽ ഹെൽത്ത് കെയറിനാണ് നമ്മുടെ നന്ദി അറിയിക്കുന്നത്. എല്ലാവരും ആദ്യം പോലെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് കേൾക്കണം, കേട്ടിട്ട് നമ്മളുടെ ഈ കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവരെയും നമ്മൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മളുടെ നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ് കെയർവെല്ലും. അടുത്തതായിട്ട് വന്നത് സ്മൈൽ ഡെന്റൽ കെയർ ആണ്. അത് ടീലേസ് ലേക്സിലാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത് സ്മൈൽ ഡെന്റൽ കെയർ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് SPG ഹോം ലോൺ സർവീസ് ആണ്. എല്ലാവർക്കും അതുപോലെ കഴിഞ്ഞ ആഴ്ച റേഡിയോത്തോൺ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ജനറസ് സപ്പോർട്ട്.
1: അതെ, കഴിഞ്ഞ ആഴ്ച സപ്പോർട്ട് ചെയ്ത ടച്ച് ഓഫ് ഏഷ്യ പസഫിക്, ജി വെൽത്ത് അക്കൗണ്ടന്റ്സ് ആൻഡ് അഡ്വൈസേഴ്സ് ആൻഡ് ഡിവോറ ഫാഷൻസ്, ഇവരോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ബ്രോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് പ്ലീസ് കണ്ടിന്യൂ ലിസണിങ് ടു 3ZZZ. and especially 92.3 Malayalam FM every Wednesday at 1 o'clock.
0: എവരി വെനസ്ഡേ 1 o'clock ആണ് ഇന്നത്തെ ബ്രോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാൻ നമ്മൾക്ക് സമയമായിട്ട് ഇരിക്കുകയാണ്. അതുപോലെ വീണ്ടും കണ്ടും വരെ അല്ലേ, അത് നമ്മളെ കേൾക്കും വരെ.
1: പക്ഷെ നമ്മുടെ അതിന്റെ ഇടയിൽ അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്യാം. 92.3 മലയാളം FM melbourne@gmail.com.
0: അതെ, നമ്മുടെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെ, ഓരോ ദിവസവും തുടങ്ങുന്ന പുതിയൊരു പ്രതീക്ഷയോടെയാണ്. പ്രതീക്ഷയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് അല്ലേ. അപ്പൊ ഞങ്ങളും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു നിങ്ങളുടെ സഹായത്തിനും നിങ്ങളുടെ സപ്പോർട്ടിനും വേണ്ടി. വീണ്ടും കാണും വരെ, അല്ല നിങ്ങളെ നിങ്ങളിലേക്ക് എത്തും വരെ പ്രാർത്ഥനയോടെ നിർത്തട്ടെ. മായ സൈനിങ് ഓഫ്.
1: ആൻഡ് മായയുടെ കൂടെ ഞാൻ ജ്യോതി. താങ്ക് യു ഫോർ ലിസണിങ്. ബൈ ബൈ.
0: താങ്ക് യു. ബൈ.